0: ആകാശവാണിയും ഫാൽ ഹൗസിക് നമിതാങ്കി പുങ് മാപ്പൽ താരെ മണിപ്പുരിത പാവ് താബിരസി.
1: ആകാശവാണി ഇംഫാൽ ആർ കെ ഗോരാനിന് പാവ് പാജറി. കേന്ദ്ര ആയുഷ് ഹക്സേലും യായ്ഫയുംബൽ രാജ്യ മന്ത്രി പ്രതാപ് റാവു യാദവ് ഹയ ഇംഫാൽ ലാക്കി ഇംഫാൽ കുനു മമാങ്ലേബ സുബ ഇബുയമ സുമാങ്ല സംഗ്ലേന്ന് പാങ്തോപ്പ തരുമ ശ്രീ പ്രതാപ് റാവു യാദവ് സരു യാഗനി. സെക്യൂരിറ്റി ഫോഴ്സ് രാജ്യ അതിന് തോന്നാൻ തോന്നാൻ മഫംസിന് തീവ് ഹുമ്പി തബക്കും ഏരിയ ഡോമിനേഷൻ ലേപ്തന ചത്തരി. മണിപ്പൂർ പോലീസ് പാവന ഹായ് ഇംഫാൽ ജില്ലാ കമാൻഡോ നിപ്പാൻസുബ ബിഹാർ റെജിമെന്റ് അപ്പുറ കാമ്പുമാരം ഇംഫാൽ ജില്ലാ സജിവാഗി ബബിന ഹോസ്പിറ്റൽ മനത്തി കെ സി പി പൈഖോമ ആക്ടീവ് കേഡർ ഫാറെ മുൻപ് മേഗസിൻ യാവ പോയിന്റ് 3-2 പിസ്തോൾ ഡിമാൻഡ് ലെറ്റർ അഹും ഫി. അമരോമദ ഇംഫാൽ ജില്ലാ ലംഫേൽ സൂപ്പർ മാർക്കറ്റ് ഇംഫാൽ കമാൻഡോ കുന്ദ്രാമുദ്ദേശ അസാം റൈഫൽസ് കാമ്പുമാരം കെ സി പി പി ഡബ്ലിയു ജി ആക്ടീവ് കേഡർ ഫാക്കി. അസാം റൈഫൽസ് ലംദമസ്ത ശാന്തി പ്രോക്നവ കുങ്ങാ ലോക്കേൽ മിയാം ഫവാസോ മര പൈബി യുനാം കുനോ മിയാം സദാർ ജോട്ടെ വില്ലേജ് വാർഡ് മെമ്പർ മൈബം സോഷ്യൽ ക്ലബ് കെ സെക്രട്ടറി കൊങ്കൈ വില്ലേജ് മക്കോക്ലോസി ഉന്നതനി സാനക്കെ. എൽ പി ജി ചാക്തോ ഗ്യാസ് മതക്കോണ സിജനഗതി ഖുദ്ദിബ തോക്കുന്ന കരമന സെക്ഷൻ തറാവുന്നക്കൊക്കെ ബിഷ്ണുപൂർ ജില്ലാ ടോങ്ങ ഓങ് ലക്കായ ചിങ്ദമ്പ കമ്മ്യൂണിറ്റി ഹാൾദ എം എസ് ആർ എൽ എം മഖാദിംബ ബി എൽ എഫ് ടോങ്ങി അവാങ് ലക്കായ എ ജി സി മണിപ്പൂർ സ്റ്റേറ്റ് പൂർണ്ണ കുസമുന നോമിബ മാസ് അവേർനെസ് കം ട്രെയിനിംഗ് പ്രോഗ്രാം അങ്ങനെ പാങ്ങേ. അക്കക്നവ മഫംഅമക്കക്തദ ഫംബങാമക്കൽസിംഗ് യോഖക്നബഗി പന്ദംദ ലൈഫ് ഫിഷ് ജിൻ ആൻഡ് കമ്മ്യൂണിറ്റി അക്വാകൾച്ചർ സെന്റർ അമങ്ങസി ചന്ദേൽ ജില്ലാഗി ചപ്പി കാരോംദ ഹംഗ്ദോക്രേ. സെന്റർ അതു ധനമജു യൂണിവേഴ്സിറ്റി അമസുംഗ് ഐ സി എ ആർ നാഷണൽ ബ്യൂറോ ഓഫ് ഫിഷ് ജനറേറ്റഡ് റിസോഴ്സസ് ലക്നൌ ഖുസുംനദുന ഹംഗ്ദോക്കിബനി. തരുമതുദ ധനമഞ്ജു യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡബ്ല്യു ചാൻബാബു ഐ സി എ ആർ എൻ ബി എഫ് ജി ആർ ഡിറക്ടർ ഡോക്ടർ കാജൽ ചക്രവർത്തി രാജ്യ ഫിഷറി കമ്മീഷണർ റോബർട്ട് ചെങ്കേട്രി മയും സരു യാക്കി. തരുമതുദ വാങ്ങ ഡോക്ടർ കാജൽ നായ് ചപ്പി കാരോങ് മക്കൾ കയാ ഫ മഫം മഫം അക്വാകൾച്ചർ സെന്റർ ഹാങ്ങ്ദോപ്പിങ്ങായി മാങ്ങ ഹായ് ചപ്പി തുരേൽ തോന്നാൻ തോന്നുന്ന മക്കൾ ചാമ ഹെന ഫി തുരേൽ ചാൻഡേൽ ചപ്പി കാരോങ്ങ മിയാം ഹിങ്ങി ഒഹലി. അക്വാകൾച്ചർ സെന്റർ ചപ്പി കാരോങ്ങ മിയാം ഖത്ത നത്തന മണിപ്പൂർ പുമ്പത ചൗന കാണവ പീരഗനി. മുഖ്യമന്ത്രി യുനാം ഖേംചാന ജപ്പാന ഐ സി നഗോയാദി കുൻസുബ ഏഷ്യൻ ഗെയിംസ് ഭാരത് മുഹു ചിന്തന സരു യാ മണിപ്പൂർ സാനരു കുന്ത്രാതുക് കോഴ്സ് അഹുമ എഫ പാവജേൽ പീരി. മുഖ്യമന്ത്രി സാനരു കോഴ്സ് പുനഃപ്പ രാജ്യസിസെട് പുറക്കുന്ന തൗന സുഹാപ്ലി. ഒക്ടോബർ മണി ഫോ പാങ്ങോക്കാത്ത ഗെയിംസ് മണിപ്പൂർ പൂർണ്ണ സാനരു കുന്ത്രാതുക് സരു യാരി. സെപാക് താക്കോർ സാനരു തരനിത്തോയ് ഉസുഗി അഹും കെനുയി കയാക്കിംഗ് തരുക് ഫെൻസിംഗ് അഹും ഹോക്കി മറി സൈക്ലിംഗ് അഹും വെയ്റ്റ് ലിഫ്റ്റിംഗ് അഹും റോയിംഗ് ബോക്സിംഗ് സാനരു അമുരി ഭാരത് ടീമിന് മണിപ്പൂർ കോച്ച് അഹും സരു യാരി. ഗെയിംസ് ഭാരത് സാനരു ചമുങ ഹെൻബന തോന്നാൻ തോന്നാൻ മസാന കുന്ത്രാതുരത്ത് സരു യാരി. ഒളിമ്പിക് തക്കമാൻ ഫ്രമ സാനരു മങ്ങി വെയ്റ്റ് ലിഫ്റ്റിംഗ് കാങ്ലൂപ് മിരാബായ് ചനുന ലുസിംഗി പി വി സിന്ധുന ബേഡ്മിന്റൺ കാങ്ബുസിംബു ലുസിംഗി. ഗെയിംസ് ലവ്ലിന ബോർഗോഹൻ ആമന് ശരാവോനിച്ചു സരു യാരി. സെൻട്രൽ റെയിൽവേ സോലാപൂർ ഡിവിജനിൽ ലുപ്പ കോടി ചനി റോം ചാ പാക്കെടുത്ത ഇലക്ട്രോണിക് ഇന്റർലോക്കിംഗ് തോരാങ്ങ ഭാരത് റെയിൽവേന അയവ പീക്കേ. തോരാങ് മറുപടി മമാങ്ങ പാക്കെല്ലാം കൺവെൻഷണൽ റിലേ വേസ് ഇന്റർലോക്കിംഗ് കമ്പ്യൂട്ടർ ഖുദ്ദ പൈക്കെടുക്കുന്ന റെയിൽ ഗാരി ചോ ചോഹി. നേപ്പാൽ സേൽ തൂം മന്ത്രി ഡോക്ടർ സ്വർണിം വാങ്ലേന ഹൈരി ഭാരത് നേപ്പാൽ ലൈബക്ക് അനിവ മറി ഹെന ചേച്ചിഹ്ബ ഖോട്ടാങ്ങി ഫേ. വഫം റിസർച്ച് ആൻഡ് ഇൻഫോർമേഷൻ സിസ്റ്റം ഫോർ ഡിവലപ്പിംഗ് കൺട്രീസിന റി ഇമാജിനിംഗ് ഇന്ത്യ നേപ്പാൾ റിലേഷൻസ് ആൻഡ് ഇമർജിംഗ് ഗ്ലോബൽ ഓർഡർ ഹരം മലയം താക്കുലി പാങ്ങോപ്പിക്കാൻ മിഫമ മാങ്ങോക്കിബനി. ശ്രീ വാങ്ലേൻ ഹായ് ലൈബക്ക് അനി മറി ഹെന ചേച്ചിഹ്ബ തോന്നാൻ തോന്നാൻ കയാ മൈ പാകപ്പ പൂരപ്പി. ഭാരത് ഇസിംഗ് ഇച്ചാണ് അവാബ് നങ്ങ നേപ്പാൾ തെങ്മാ കയാ പീരപ്പു താകപ്പ ഫി. മക്ക് അനി മറി ഹെന ചേച്ചിഹ്ബ പാന്ത നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ ഭാരത് ലാക്കി പാവ ലൈജറി.